യോദോലെ ഇതേല എന്നതോലി നമ്മളും വീട്ടും നാങ്ങൈ മയാലി മണിക്കൈ മോയങ്ങളോ മൂന്നോ നീ മണിക്കൈ തവത്തോലി അപ്പങ്ങള തുറങ്ങായ കുറങ്ങൂറ ബീച്ചാൻ വാങ്ങോപിനി ദുരടൊപ്തുനാ വരെ തൊലി നാന്നോ ഇറങ്ങു വാങ്ങും നിവരം കുജമ്പറ കൊള്ളു കാന്നോ അപൂർവത്തി കൈ ഒഴിപ്പുമ്പോൾ ഞാൻ വിളി നിമാലി നാ മതിയല പൊങ്കളി മലഞ്ഞ മണിക്കൈ മലഞ്ഞ ഏയോ വജോലയ മറ കൊല്ല മണിക്കൈ നുമതി നാ കഥാഴക്ക് നാക്കോ മംഗളി താഴോ ക മംഗളി മണിക്കൈ ഏയോ കുഴമ്പുര ജോല മണിക്കൈ ഏയോ പുളുങ്ങോയ മൊന്നലിനാ നിന്നി ഞങ്ങയ വളർക്കണ ദുർമ പൊങ്കൽ മരിയ കുഞ്ഞാങ്ങര കൂടാർ റൂങ്ങി അതോലയാ മുളി എങ്ങനെയാണോ അന്നാന്നോ നമ്മളങ്ങോ അമ്മ നമ്മൾ ഉപരിക്കുന്നു വളഞ്ഞാ